നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 26-ാം തീയതി, വെള്ളിയാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ സാഹിത്യരംഗം, അറിയിപ്പുകൾ, ലളിതഗീതങ്ങൾ എന്നിവ കേൾക്കാം.

നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 26-ാം തീയതി, വെള്ളിയാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ സാഹിത്യരംഗം, അറിയിപ്പുകൾ, ലളിതഗീതങ്ങൾ എന്നിവ കേൾക്കാം.

0: വിജയപുരത്തുനിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ബംബുക നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും തിരികെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇതേ വഴികളിലൂടെ ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി ജോളിബോയ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 6:15 എം വി റാണിലക്ഷ്മി സ്വരാദ്വീപിലേക്ക് തിരിക്കും. സ്വരാദ്വീപിൽ നിന്നും നാളെ രാവിലെ 8:45 ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി കമോട്ട നാളെ രാവിലെ 7 മണിക്ക് ഷഹീദ് ദ്വീപ് സ്വരാദ്വീപ് സ്ട്രൈറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് 13-ാം തീയതി രാവിലെ 7 മണിക്ക് രംഗത്തു നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ച കഴിഞ്ഞ് 2:30 എം വി റാണിചങ്ക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാദ്വീപിലേക്ക് തിരിക്കും. സ്വരാദ്വീപിൽ നിന്നും നാളെ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30 എം വി ജോളിബോയ് നാളെ ഉച്ച കഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണലക്ഷ്മി നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാദ്വീപിലേക്ക് പുറപ്പെട്ട് 13-ാം തീയതി രാവിലെ 5:30 സ്വരാദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. സാഹിത്യരംഗം.
1: മകൻ കാരൂരിൻ്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം. റേഡിയോ രൂപാന്തരം എം എൻ വിനയകുമാർ.
2: ഈ കഥ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ രാമൻ നായർ എന്നൊരു കഥാപാത്രത്തെ നിങ്ങൾക്കറിയാം.
3: രാമൻ നായരെ കുറിച്ച് പറയൂ.
2: അയാൾ തൊടുപുഴ ജോലിയിലിരിക്കുന്ന കാലത്താണ് താൻ ഒരു ആൺകുട്ടിയുടെ അച്ഛനായി തീർന്നിരിക്കുന്നു എന്നുള്ള കത്ത് കിട്ടിയത്. ആനന്ദാശ്രുവിന്റെ മറവിൽ കൂടി ആ ഭാഗ്യ പ്രമാണം അയാൾ പല കുറി വായിച്ചു.
3: അങ്ങനെ മകനെ കാണാനുള്ള ഉദ്വേഗം കൂടി കൂടി വന്നിരിക്കും.
2: അതെ, അന്ന് 5 മണിക്ക് അയാളുടെ ശരീരവും മനസ്സിനെ അനുഗമിച്ചുവെന്ന് സാഹിത്യ ഭാഷയിൽ പറയാം. അടുത്ത ദിവസം കച്ചേരി പരിശോധിക്കാൻ പേഷ്കാർ വരുന്ന ദിവസമായിരുന്നു. അയാൾ അവധി ചോദിച്ചില്ല, ആരോടും പറഞ്ഞുമില്ല. വിജനവും ദുർഘടം നിറഞ്ഞതുമായ 24 മൈൽ ദൂരം ഏകനായി അയാൾ തരണം ചെയ്തു.
3: 24 മൈൽ എന്നത് ദൂരത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, കാലമേതെന്നും അറിയണം ദുർഘടാവസ്ഥയെ ശരിക്കും മനസ്സിലാക്കാൻ.
2: അന്ധകാരത്തിന്റെ നിബിഡത, കുറുനരികളുടെ കൂവൽ, ശരിക്കും മനുഷ്യരുടേതല്ലാത്ത ഒരു ലോകത്തിലൂടെ യാത്ര.
3: സ്നേഹത്തിന്റെ പ്രചോദനം അത്ര ശക്തമാണ്.
2: അതെ, മറ്റൊന്നും ശ്രദ്ധിക്കാതെ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ കേട്ട ശിശുവിന്റെ മൃദുവായ രോദനം അയാളിൽ ഒരു സ്വർഗഭ്രാന്തി ഉദിപ്പിച്ചു. കുഞ്ഞിനെ കണ്ട് അയാളുടെ കണ്ണും കരളും കുളിർത്തു.
3: എത്ര വലിയ മനുഷ്യർക്കും ഒഴിഞ്ഞുമാറാനാവാത്തതാണ് ഇത്തരം വൈകാരിക മുഹൂർത്തങ്ങൾ.
2: അതിനെ കയ്യിലെടുത്ത് ആ പിതാവ് പുളകം പൂണ്ടു. ദൈവത്തിന് അയാൾ കൃതജ്ഞത പ്രകടിപ്പിച്ചു. അതിന്റെ ദീർഘായുസ്സിന് അയാൾ പ്രാർത്ഥിച്ചു. പാതിരാ കോഴി കൂവിയത് അതിൽ പിന്നെയാണ്. ഉറക്കവും ഊണും മറന്നു. അതിനൊന്നും

0: നേരവും ഉണ്ടായില്ല. പിന്നെയും കോഴി കൂവിയപ്പോ അയാൾ മനസ്സില്ലാതെ കച്ചേരിയിലേക്ക് പുറപ്പെട്ടു. സമയത്തിന് ആഫീസിലെത്തുകയും ചെയ്തു.
1: പിന്നീടോ?
0: പിന്നീടെന്താ, 90 ദിവസത്തിനിടയ്ക്ക് പലതവണ ഈ വിധത്തിൽ മകനെ ചെന്ന് കണ്ടു. ഒന്നാമത്തെ സൗകര്യത്തിൽ തന്നെ ഭാര്യയെയും മകനെയും ആ പുത്രവത്സലൻ കൂടെ കൊണ്ടുപോയി പാർപ്പിച്ചു. അയാളെക്കുറിച്ച് അടുത്ത വീട്ടിലെ ഒരു കുട്ടിയുടെ കമന്റ് കേൾക്കേണ്ടതാണ്.
2: ഓ, അയാൾ ഒരു കോന്തനാ. കുഞ്ഞിനെ എടുക്കുകയും തൊട്ടിലാട്ടുകയും കളിപ്പിക്കുകയും ഒക്കെയാണ് അയാളുടെ ജോലി. അതിനെങ്ങാനും വല്ലവരും ഒന്ന് തൊടാൻ അയാൾ സമ്മതിക്കില്ല.
0: അത് തന്നെ, ആരും അതിനെ എടുക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. കുട്ടികൾ എടുത്താൽ താഴെ എങ്ങാനും വിട്ടെങ്കിലോ എന്ന് പേടി. കുഞ്ഞുങ്ങളുള്ള തള്ളമാരെടുത്താൽ മുല കൊടുത്തെങ്കിലോ, അതുകൊണ്ട് വല്ല സുഖക്കേടും വന്നെങ്കിലോ എന്ന് ഭയം.
1: വല്യമ്മമാരെടുത്താൽ അവരുടെ ശ്വാസം ശ്വസിച്ചിട്ട് കുഞ്ഞിന് ആയുസ് കുറഞ്ഞെങ്കിലോ എന്നൊരാശങ്ക. ഇതൊന്നുമല്ലാത്തവരെ എടുത്താൽ ഉമ്മ വയ്ക്കും, കവിൾ ചാടും എന്നൊരു വിചാരം. അതിന്റെ അമ്മ എടുക്കുമ്പോൾ അയാൾക്ക് അസൂയയും അല്ലേ?
0: അങ്ങനെ ഇരിക്കെ കുഞ്ഞിന്റെ അമ്മ മരിച്ചു. തന്റെ ഭാര്യ മരിച്ചതിലല്ല, കുഞ്ഞിന്റെ അമ്മ മരിച്ചതിലാണ് അയാൾ ദുഃഖിച്ചത്.
1: അയാൾ തന്റെ അമ്മയെ കൊണ്ടുവന്ന് കൂടെ പാർപ്പിച്ചിരിക്കും. കുഞ്ഞിനെ പ്രതി പിന്നെ അമ്മയ്ക്കില്ലാത്ത കുറ്റങ്ങൾ ഇല്ലാതെയായിരിക്കും.
0: പക്ഷേ അമ്മയ്ക്ക് വയസ്സുകൊണ്ട് വയ്യാതെയായി. വേറെ വിവാഹത്തിൽ നിന്ന് ആ 25-കാരൻ ഒഴിഞ്ഞു തന്നെ നിന്നു.
1: അതിലാളനയാൽ വളർന്ന കുഞ്ഞ് പല ഇടങ്കേടുകളും കാണിച്ചിരിക്കും.
3: അവൻ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, അറിവ് വയ്ക്കുമ്പോൾ ഈ ദുശ്ശീലങ്ങൾ നീങ്ങിക്കൊള്ളും
0: എന്നായിരുന്നു അയാളുടെ സമാധാനം. വീട്ടിലുള്ള പല പാത്രങ്ങളും ആ ബാലൻ തച്ചുടച്ചു.
3: അങ്ങനെ അവൻ സ്കൂളിലായി, നന്നായി പഠിക്കുന്നുണ്ട്. അവന്റെ ആവശ്യങ്ങൾ വലുതാണെങ്കിലും സാരമില്ല, കടം വാങ്ങാം. ഞാൻ കടക്കാരനായാലും അവൻ നന്നായി വരട്ടെ.
0: മകന് 10-12 വയസ്സായപ്പോ അവന്റെ ജീവിതകാര്യങ്ങൾക്ക് പ്രയാസം നേരിടാതിരിക്കാൻ രാമൻ നായർ രണ്ടാമതും വിവാഹം കഴിച്ചു. സുമുഖിയായ കാമാക്ഷി ഭർത്താവിന്റെ പ്രേമം ആർജിച്ചെങ്കിലും മകന്റെ പ്രീതി അവർക്ക് ലഭിച്ചില്ല. അവൻ അവരെ ശകാരിക്കും, ഇഷ്ടമല്ലെങ്കിൽ ചോറും കറികളും എടുത്ത് മുറ്റത്തെറിയും.
3: തള്ളയില്ലാത്ത കുഞ്ഞല്ലേ അവൻ, അറിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അറിവുള്ള നീ ഇതൊക്കെ ക്ഷമിക്കണം. ഇത് വല്ലതും പുറത്തു പറയാനുണ്ടോ?
0: കാമാക്ഷിയുടെ പരാതികൾക്ക് രാമൻ നായരുടെ സ്ഥിരം മറുപടി. കുമാരന്റെ അതിശല്യവും അധിക പ്രസംഗവും സഹിച്ച് രാമൻ നായരുടെ അമ്മ പരലോകം പോയി.
1: പാവം രാമൻ നായർ.
0: അങ്ങനെ പറയാൻ സമയമാകുന്നതേയുള്ളൂ. ആവശ്യപ്പെട്ട സംഖ്യ കിട്ടാൻ താമസിച്ചാൽ മകൻ നിരാഹാരവ്രതമെടുക്കും, ചിലപ്പോ അക്രമവും പ്രവർത്തിക്കും. വീട്ടു ചെലവിനും മുട്ടുവന്നാൽ കാമാക്ഷി കയർക്കും. ആ പുത്രവത്സലനെ ഇരുവരും കൂടി ഇടയ്ക്കിട്ട് ഞെരുക്കി. എന്നിട്ടും രാമൻ നായർ സ്നേഹിതന്മാരോട് എന്താ പറയാറുള്ളതെന്നോ?
3: എപ്പോഴും പണത്തിന് മുട്ടുള്ളവർക്കാണ് സുഖം. മുട്ടിയിരുന്ന് പണം കിട്ടിക്കഴിയുമ്പോഴുള്ള ആനന്ദം.
0: അവൻ സ്കൂൾ ഫൈനൽ പാസ്സായി. പരീക്ഷാ വിജയികൾ ചുരുക്കമായിരുന്ന അക്കാലത്ത് പുത്രനൊരു സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാൻ രാമൻ നായർക്ക് ക്ലേശിക്കേണ്ടി വന്നതേയില്ല. സ്നേഹിതന്മാർ രാമൻ നായരെ അഭിനന്ദിച്ചു.
4: വല്ലപ്പോഴും 3-4 രൂപ അയച്ചു തരാൻ എഴുതരുതോ?
3: എടി, അന്യനാട്ടിൽ ചെന്ന് അവൻ ദരിദ്രനായിട്ട് ജീവിച്ച നമുക്കല്ലേ കുറച്ചില്? അവന് മിച്ചം വരുമ്പോ ചോദിക്കാതെ അയച്ചു തരും.
0: മകൻ കൂടെ കൂടെ അച്ഛനെ കത്തയക്കും. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മകനെ ചെന്ന് കണ്ട് സുഖസ്ഥിതി അറിയും. അച്ഛന്റെ യാത്രാ ചെലവിന് മകനൊന്നും കൊടുത്തില്ല. അവൻ അച്ഛനോടൊരു കാശ്യം ആവശ്യപ്പെട്ടുമില്ല. 1 വർഷം കഴിഞ്ഞ് മകനിൽ നിന്ന് രാമൻ നായർക്ക് ലഭിച്ച കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു:
5: എന്നെ അടൂരേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇവിടെയുള്ള ചില്ലറ കടങ്ങൾ തീർക്കാൻ 50 രൂപ മടങ്ങുന്ന അഞ്ചലിൽ മണിയാർഡറായി അയച്ചു തരണം.
3: 50 രൂപ മടങ്ങുന്ന അഞ്ചലിൽ? എടി, ആനന്ദക്കുട്ടന്റെ എഴുത്തു വന്നു. പണം അയക്കണ്ടേ?
4: പിന്നെ അയക്കണ്ടേ?
3: പണം എവിടെ? അയച്ചില്ലെങ്കിൽ അവൻ വിഷമിക്കും. നിനക്ക് വിഷമമൊന്നുമില്ലേ?
4: എനിക്ക് എന്നും വിഷമല്ലേ.
3: അല്ലെങ്കിൽ നിന്നോട് എന്തിനാ ചോദിക്കുന്നേ?
4: എന്നോട് എന്തിനാ ചോദിക്കുന്നേ?
3: നിനക്ക് കാര്യങ്ങളുടെ ഗുരുലഘത്വം അറിയാൻ
4: മേല.
3: നീ ഒരു കാര്യം ചെയ്യ്, പണം മനുഷ്യരുണ്ടാക്കുന്നതാണ്, മാനം നഷ്ടപ്പെടുത്തരുത്. അവരവരുടെ ആളുകളെന്നുള്ള ഓർമ്മ വിടുകയും വരുത്. നിന്റെ ആ മാല ഇങ്ങോട്ടൊന്ന് താ, 2 മാസത്തിനകം എടുപ്പിച്ചു തരാം.
4: ഇതും കൂടി തീർന്നാൽ പിന്നെ എന്ത് ചെയ്യും?
3: ഇത് അവസാനത്തെ ചോദ്യമാണ്, ഇനി ഒരിക്കലും വേണ്ട.
4: ഇനി ഒരിക്കലും ചോദിക്കില്ലെന്ന് എനിക്കറിയാം. എന്തിരുന്നിട്ട് ചോദിക്കുന്നു? എല്ലാം കളഞ്ഞിട്ട് ഇനി ഇതിനായിട്ട് ഞാൻ എന്തിനു മുഷിച്ചിലേൽക്കുന്നു? ഇതാ, ഇതാ മാല.
0: ഇത് ആദ്യത്തെ സംഭവമല്ലെന്ന് വ്യക്തമാണല്ലോ. പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ആനന്ദക്കുട്ടന് 50 രൂപയുടെ മണി ഓർഡർ കിട്ടി. കാമാക്ഷി അമ്മയുടെ മാല മുൻപേ പോയ ഉരുപ്പടികളുടെ പിറകെ പോയി. അവൾ ഭർത്താവിനെ

0: സത്യവും അലട്ടി. അവരുടെ ജീവിതം ദാരിദ്ര്യമയമായിരുന്നു.
1: അപ്പോ ഈ രാമൻ നായർ ഉപദേശിക്കാൻ മറ്റും ആരുമില്ലേ?
0: ഈ പ്രായത്തിൽ ഒരാളെ ആരുപദേശിക്കാൻ? പക്ഷേ ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോഴൊക്കെ അയാളുടെ വിശദീകരണം എന്താണെന്ന് കേൾക്കണോ?
2: രാമൻ നായർ ചേട്ടന് മകൻ രൂപ അയക്കാറില്ലേ? പിന്നെന്താ എന്നും ഇത്ര ബുദ്ധിമുട്ട്?
3: മാസം തോറും 5-10 ഒക്കെ അയക്കും, അതിലധികം അയക്കാൻ ഒക്കോ? ഇവിടെ മരുന്നും മന്ത്രവും ഒരിക്കലും ഒഴിയില്ല, പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടാതിരിക്കും?
1: നുണ, പച്ച നുണ അല്ലേ.
0: അങ്ങനെ ഇരിക്കെ അയാൾക്കൊരെഴുത്ത് കിട്ടി, മകനയച്ചതാണ്.
2: എനിക്കിവിടെ ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. എനിക്ക് സമ്മതമാണത്. 23-ാം തീയതി അത് നടത്താൻ നിശ്ചയിച്ചു. അച്ഛൻ വരണം.
3: ഹായ്, ആനന്ദക്കുട്ടന്റെ കല്യാണം വലിയ ആഹ്ലാദത്തിന് വകയുള്ള കാര്യം. പക്ഷേ ഭേദപ്പെട്ട ഒരിടത്തുനിന്ന് നടത്തണമെന്നും ബന്ധുമിത്രാളികളെല്ലാം ക്ഷണിക്കണമെന്നും ഉണ്ടായിരുന്നു. ഇതെവിടെയാണാവോ, മറ്റുള്ളവരെ ക്ഷണിക്കുന്നതും എങ്ങനെയോ എന്തോ. എന്തായാലും അവന്റെ ഇഷ്ടമല്ലേ നടക്കേണ്ടത്.
0: വിവാഹത്തിന് വേണ്ട വകകളുമായി അയാളും എത്തി. കല്യാണ പന്തലിൽ അയാൾ കണ്ണീർ പൊഴിച്ചു ആനന്ദത്തിന് തള്ളൽ കൊണ്ട്. പിന്നീട് അയാൾ അറിഞ്ഞു ആ ബന്ധം അയോഗ്യമാണെന്ന്. അയാൾ വ്യസനിച്ചു. പക്ഷേ ആ പുത്രവത്സലം അത് പുറത്തു കാണിച്ചില്ല.
1: പിന്നീട് മകന്റെ എല്ലാ എഴുത്തും പണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമായിട്ടുണ്ടാവും.
0: അത് തന്നെ, അയാൾ കഴിവിൽ കവിഞ്ഞ് വളരെയധികം മകനെ സഹായിച്ചു. ഇത് ഭാര്യയിൽ നിന്ന് മറച്ചു പിടിക്കുകയും ചെയ്തു. പ്രതിദിനം ഭാര്യയുടെ പെരുമാറ്റം ക്രൂരതയിലേക്ക് അടുത്തുകൊണ്ടുമിരുന്നു.
4: ഞാൻ പ്രസവിക്കാഞ്ഞത് എന്റെ ഭാഗ്യം. എനിക്ക് ഒരുത്തിക്ക് ചെലവിന് തരാൻ തനിക്ക് വകയില്ലെങ്കിൽ വല്ല വഴിക്കും ഇറങ്ങിപ്പോടോ. 25 രൂപ ശമ്പളം ഉണ്ടായിട്ട് രണ്ടേ രണ്ടാൾക്ക് ചെലവിനില്ല പോലും. ഇല്ലെങ്കിൽ താൻ കൂടെ വാ, പോയി തെണ്ടാം.
0: ശകാരങ്ങൾക്ക് രാമൻ നായർ ഒരക്ഷരവും മറുപടി പറയാറില്ല. കാലം പോയി, അയാൾക്ക് പെൻഷനായി. പെൻഷൻ വാങ്ങിയാൽ 5 രൂപ മകൻ അയച്ചു കൊടുത്തിട്ടേ അയാൾ വീട്ടിലേക്ക് ചെല്ലു. അല്ല, ഒരു കണക്കിന് അയാളൊന്നും വീട്ടിലേക്ക് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്.
1: അതെന്താ,
0: മകന് വേണ്ടി ഭാര്യയുടെ ശകാരവും ചവിട്ടും അയാൾ കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാലും അതും അയാൾക്ക് ആനന്ദം തന്നെ.
1: ഇക്കണക്കിന് ഇയാൾ അസുഖം വന്ന് കിടപ്പിലായാൽ എന്തോ സംഭവിക്കും.
0: ആ, അതുമുണ്ടായി. രോഗം വന്നു. ആദ്യമൊക്കെ മകനിൽ നിന്ന് അത് മറച്ചു പിടിച്ചു. ചികിത്സയ്ക്ക് പണത്തിന് ബുദ്ധിമുട്ടായപ്പോ ആ സാധു വളരെ മടിച്ച് മകനോട് കുറെ പണത്തിന് ആവശ്യപ്പെട്ടു. 4-5 പിള്ളേരുള്ള ഒരു വീട്ടിലെ ചെലവ് അച്ഛൻ അനുഭവപ്പെടാഞ്ഞിട്ടാണ് 40 രൂപ കൊണ്ട് പട്ടിണി എന്ന പോലെ കഴിയുന്ന തന്നോട് രൂപയ്ക്ക് ആവശ്യപ്പെടുന്നതെന്നും ഒരു കാശ് പോലും കൈവശമില്ലെന്നും ആനന്ദക്കുട്ടൻ മറുപടി അയച്ചു.
1: കഷ്ടം, അച്ഛൻ എഴുത്ത് വായിച്ച് കരഞ്ഞിട്ടുണ്ടാവും.
0: അതുവ് മകൻ പണമയക്കഞ്ഞിട്ടല്ല, അവൻ ബുദ്ധിമുട്ടുന്നല്ലോ എന്നോർത്ത് തൽക്കാലത്തേക്ക് രോഗമുക്തനായപ്പോൾ അയാൾ ചെയ്തതെന്താന്നോ, അടുത്ത മാസം മുതൽ 5 രൂപ ചെലവിനെടുത്തുകൊണ്ട് 7 രൂപയും മകൻ അയച്ചു കൊടുത്തു.
2: മകൻ വരാറില്ലേ?
3: പിന്നെ അവൻ ഇന്നലെ വന്നിട്ട് ഉടൻ തന്നെ പോയി. അവിടെ അവധി കിട്ടില്ല.
1: ഇങ്ങനെ പച്ചക്കള്ളൻ പറയുമല്ലേ.
0: ക്രമേണ വൃദ്ധൻ കിടപ്പ് തന്നെയായി. അന്നും മകന് രൂപ അയച്ചുകൊണ്ടിരുന്നു.
3: നിന്നെ ഒന്ന് കാണാൻ കൊതിയായിരിക്കുന്നു മകനെ. എത്ര തവണയായി ഞാനിത് മണി ഓർഡർ കൂപ്പണിൽ എഴുതുന്നു, നിന്റെ മറുപടിയില്ല. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. മാസം തോറും നിന്റെ ഒപ്പുള്ള കടലാസെങ്കിലും കാണാൻ കഴിയുന്നുണ്ടല്ലോ.
4: ഇങ്ങനെ മകനെ ഓർത്തോർത്ത് ഒടുവിൽ ഭ്രാന്ത് പിടിക്കും.
0: ആ, ഭ്രാന്ത് പിടിക്കുകയല്ല ഉണ്ടായത്. അയാൾ തീരെ കിടപ്പിലായി. എഴുത്തെഴുതാനും വയ്യാതായി. കാമാക്ഷിയമ്മ അവസാനം ആനന്ദക്കുട്ടൻ നേരെ വിവരം എഴുതി അറിയിച്ചു.
4: ആനന്ദക്കുട്ടൻ അറിയുന്നതിന് വയസ്സുകാലത്ത് സുഖക്കേടാകയാൽ ചികിത്സ ഒന്നും പിടിക്കയില്ല. വേണ്ടതുപോലെ ശുശ്രൂഷിക്കണം. ദീനമന്വേഷിച്ച് പലരും വരുന്നുണ്ട്. പലരും പലതും പറയുന്നു.
3: എടീ, അവൻ വരാറില്ലേ, ഒന്നും അന്വേഷിക്കാറില്ലേ എന്നൊക്കെ വല്ലവരും ചോദിച്ചാൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കണം.
4: ഞാൻ കള്ളം പറയാൻ പഠിച്ചിട്ടില്ല.
0: പിന്നെ പിന്നെ വരുന്നവരോടൊക്കെ അവർ ചോദിക്കാതെ തന്നെ അയാൾ പറഞ്ഞു തുടങ്ങി.
3: അവൻ ഇന്നലെ വന്നിരുന്നു, 10 രൂപ തന്നേച്ചു പോയി. ഈ പുതപ്പ് അവൻ കൊണ്ടുവന്നതെന്താണ്? എടി, അവൻ കൊണ്ടുവന്ന മകരധ്വജ എവിടെ?
4: എവിടെ ഉണ്ട്?
3: ആനന്ദക്കുട്ടൻ, അവന് രൂപ അയക്കണം. അവന് കാപ്പി കൊടുക്കണേ. അവന് കുളിക്കാൻ എവിടെയടി ചൂടുവെള്ളം?
2: അച്ഛാ, ഞാൻ വന്നു. അച്ഛാ,
3: നീ വന്നു? നീ പണമില്ലാത്ത കാലത്ത് എന്തിനാടാ പ്ലാനിൽ ഉടുപ്പ് കൊണ്ടുവന്നത്?
2: അച്ഛാ,
3: എടി, അവൻ ധാരാളിച്ച നിനക്കാണോ ചേതം? നീ പോടി. അവൻ തള്ളയില്ലാത്ത കുഞ്ഞ, അറിവ് വയ്ക്കുമ്പോ ദുശീലങ്ങൾ മാറും. എന്റെ മോനെ,
2: അച്ഛാ,
3: മോനെ, മോനെ, കുഞ്ഞിനെന്ത് വേണം? കുഞ്ഞിനെന്ത് വേണം?
2: അച്ഛാ,
3: അച്ഛന്റെ കയ്യിലൊന്നുമില്ല. അച്ഛന്റെ കയ്യിൽ,
2: അച്ഛാ,
3: ഒന്നും.

0: അനന്തകുട്ടൻ നായരുടെ പാപങ്ങൾ കഴുകിക്കൊണ്ട് അശ്രു അനർഗളമായി നിർഗമിച്ചു. രോഗി പിന്നെ ഒന്നും മിണ്ടുകയുണ്ടായില്ല. പുത്രന്റെ ദുഃഖം കണ്ടുമില്ല.
1: മകൻ കാരൂരിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. റേഡിയോ രൂപാന്തരം എം എൻ വിനയകുമാർ. പങ്കെടുത്തവർ കെ എസ് പുരുഷോത്തമൻ, പി എ കുര്യാക്കോസ്, കുമ്പളം പീറ്റർ, കെ എൻ വിജയം, ഹരീഷ് എം പശുപതി. സംവിധാനം ഉമാബാലൻ.
2: സാഹിത്യരംഗം സമാപിച്ചു. ഇനിയൊരു ഇടവേള.
3: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് മാസം 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഒക്ടോബർ 5. ഈ നിയമനം തികച്ചും താൽക്കാലികമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.
4: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
5: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 500,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ്

കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.